നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും മലയാളം പരിപാടിയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 കർക്കടക മാസം 10-ാം തീയതി ഞായറാഴ്ച. ചിത്രീകരണം, അറിയിപ്പുകൾ എന്നിവ ഇന്നത്തെ പരിപാടിയിൽ കേൾക്കാം.

0: ശ്രീവിജയപുരത്ത് നിന്നും വിവിധ ദ്വീപുകളിലേക്കുള്ള ബോട്ടുകളുടെ സമയവിവരം. സ്വരാജ് ദ്വീപ് ലോങ്ങലൻഡ് വഴി രംഗത്തേക്ക് എം വി ബമ്പുക്ക നാളെ രാവിലെ 6 മണിക്ക് യാത്ര ആരംഭിക്കും. ഈ ബോട്ടിന്റെ ഇതേ വഴികളിലൂടെ ശ്രീവിജയപുരത്തേക്കുള്ള മടക്കയാത്ര നാളെ ഉച്ചയ്ക്ക് 12 മണിക്കായിരിക്കും. ഷഹീദ് ദ്വീപിലേക്ക് എം വി ഹഡ്ബേ നാളെ രാവിലെ 6:15 യാത്ര പുറപ്പെട്ട് രാവിലെ 8:30 ശ്രീവിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. എം വി റാണിചങ്ക നാളെ രാവിലെ 6:15 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര ആരംഭിച്ച് രാവിലെ 8:45 ശ്രീവിജയപുരത്തേക്ക് മടങ്ങും. നാളെ രാവിലെ 11:30 എം വി സ്ട്രേറ്റലൻ്റെ സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. ഉച്ചയ്ക്ക് 2 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് പോകുന്ന ഈ യാത്രാ ബോട്ട് ഉച്ചതിരിഞ്ഞ് 3:30 ശ്രീവിജയപുരത്തേക്ക് മടക്കയാത്ര ആരംഭിക്കും. എം വി നോർത്ത് പാസേജ് ഷഹീദ് ദ്വീപിലേക്ക് നാളെ രാവിലെ 11 മണിക്ക് യാത്ര പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് പോകുന്ന ഈ യാത്രാ ബോട്ട് ഉച്ചയ്ക്ക് ശേഷം 2:30 ശ്രീവിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. ഷഹീദ് ദ്വീപിലേക്ക് എം വി ബാരട്ടാങ് നാളെ ഉച്ചയ്ക്ക് ശേഷം 2:30 യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 4:30 ശ്രീവിജയപുരത്തേക്കും മടങ്ങും. എം വി ജോളിബോയ് നാളെ വൈകുന്നേരം 5 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര ആരംഭിച്ച് 28-ാം തീയതി, അതായത് ചൊവ്വാഴ്ച രാവിലെ 5:30 ഷഹീദ് ദ്വീപ് വഴി ശ്രീവിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. ശ്രോതാക്കൾ കേട്ടത് യാത്രാ ബോട്ടുകളുടെ സമയവിവരമാണ്.
1: It's raining offers on the new age Baleno this season. Upgrade to the bold and techie new age Baleno and get amazing benefits, easy finance options and incredible exchange deals. Rush to your nearest Nexa showroom today and take home the new age Baleno with amazing offers and a 1 lakh kilometer or 3-year warranty. TNC apply. Nexa.
0: ഇനിയൊരു പ്രത്യേക അറിയിപ്പ്. നിർമ്മാതാക്കൾ, ഉള്ളടക്ക സൃഷ്ടാക്കൾ, നിർമ്മാണ കമ്പനികൾ, പകർപ്പവകാശ ഉടമകൾ, വിവരശേഖരണ വ്യക്തികൾ എന്നിവരുടെ ശ്രദ്ധയ്ക്ക്, ഉയർന്ന നിലവാരമുള്ള റേഡിയോ പരിപാടികൾ ലഭ്യമാക്കുന്നതിനായി ആകാശവാണി ശ്രീ വിജയപുരം നിലയത്തിലേക്ക് പരിപാടികൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി പ്രസാർ ഭാരതി ഔദ്യോഗികമായി NIPP, അതായത് നോട്ടീസ് ഇൻവൈറ്റിംഗ് പ്രോഗ്രാം പ്രപ്പോസൽ, വിജ്ഞാപനം വഴി അപേക്ഷകൾ ക്ഷണിക്കുന്നു. റവന്യൂ ഷെയറിംഗ് മോഡ് അഥവാ വരുമാനം പങ്കിടുന്ന രീതി, സ്പോൺസേർഡ് പ്രോഗ്രാം മോഡ് അഥവാ പ്രായോജകരെ കണ്ടെത്തി അവതരിപ്പിക്കുന്ന രീതി, ഗ്രാറ്റിസ് അഥവാ സൗജന്യമായി നൽകുന്ന രീതി എന്നിവയാണ് പരിപാടികൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്ന 3 രീതികൾ. റേഡിയോ നാടകങ്ങൾ, ഡോക്യുമെൻ്ററീസ് അഥവാ റേഡിയോ ഫീച്ചറുകൾ, കഥ

അവതരണം, ഓഡിയോ പരമ്പരകൾ, പുതുമയാർന്നതും വേറിട്ടതുമായ ശ്രാവ്യരൂപങ്ങൾ, പോഡ്കാസ്റ്റുകൾ, ക്വിസ് മത്സരങ്ങൾ, സംഗീത പ്രാധാന്യമുള്ള പരിപാടികൾ എന്നിവയാണ് ഈ വിജ്ഞാപന പ്രകാരം സമർപ്പിക്കാവുന്ന വിഭാഗങ്ങൾ. പരിപാടികൾ ഹിന്ദി ഭാഷയിൽ 14 മിനിറ്റ് അല്ലെങ്കിൽ 28 മിനിറ്റ് ദൈർഘ്യത്തിൽ ആവശ്യാനുസരണം തയ്യാറാക്കാവുന്നതാണ്. താൽപ്പര്യമുള്ള അപേക്ഷകർ പ്രസാർഭാരതി കണ്ടന്റ് സോഴ്സിംഗ് പോളിസി 2024 എന്നതിൻ്റെ ഏറ്റവും പുതിയ ഭേദഗതികൾ ഉൾപ്പെടെ ശ്രദ്ധാപൂർവം വായിച്ച ശേഷം പ്രസ്താവന സമർപ്പിക്കാവുന്നതാണ്. NAPP പ്രകാരം ഏറ്റെടുക്കുന്ന പരിപാടികൾ ആകാശവാണി നെറ്റ്വർക്കിലൂടെ ദേശീയ, പ്രാദേശിക, ലോക്കൽ റേഡിയോ നിലയങ്ങൾ പ്രസാർഭാരതി അല്ലെങ്കിൽ ആകാശവാണി തീരുമാനിക്കുന്ന പ്രകാരം പ്രക്ഷേപണം ചെയ്യപ്പെടുന്നതാണ്. പരിപാടികളുടെ യോഗ്യത, മാർഗനിർദ്ദേശങ്ങൾ, കരാർ വ്യവസ്ഥകൾ, റവന്യൂ ഷെയറിംഗ്, എയർ ബ്രോഡ്കാസ്റ്റ് കോഡ്, വാണിജ്യ പരസ്യ നിയമങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പോളിസിയിൽ ഉണ്ട്. യോഗ്യരായുള്ള അപേക്ഷകർ നിർദ്ദിഷ്ട മാതൃകയിൽ ആവശ്യമായ എല്ലാ വിവരങ്ങളും അനുബന്ധ രേഖകളും സഹിതം HOO AAR podbayar@prasarbharathi.gov.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് സമർപ്പിക്കാവുന്നതാണ്. വിശദമായ മാർഗനിർദ്ദേശങ്ങൾക്കും അപേക്ഷാ നടപടിക്രമങ്ങൾക്കും പ്രസാർഭാരതിയുടെയും ആകാശവാണിയുടെയും ഔദ്യോഗിക വെബ്സൈറ്റുകൾ സന്ദർശിക്കാവുന്നതാണ്. നിർദ്ദേശങ്ങൾ സമർപ്പിക്കാവുന്ന അവസാന തീയതി 2026 ജൂലൈ 31 ഇന്ത്യയുടെ പൊതുസേവന പ്രക്ഷേപണ ശൃംഖലയിലേക്ക് നിങ്ങളുടെ സൃഷ്ടിപരമായ ഉള്ളടക്കം എത്തിക്കാനുള്ള ഈ അവസരം നഷ്ടപ്പെടുത്താതെ പ്രയോജനപ്പെടുത്തുക. പൊതു താൽപര്യാർത്ഥം ആകാശവാണി പുറത്തിറക്കിയതാണ് ഈ അറിയിപ്പ്.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂലൈ 26 കാർഗിൽ വിജയ ദിവസമായി ആചരിച്ചു വരുന്നു. ഈ ദിനത്തോടനുബന്ധിച്ച് ഒരു ചിത്രീകരണം കേൾക്കാം.

സ്വാതന്ത്ര്യത്തിന്റെ വില എന്താണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന അനേകം ദിനങ്ങൾ നമ്മുടെ ദേശീയ കലണ്ടറിലുണ്ട്. എന്നാൽ ആ ദിനങ്ങളിൽ ഏറെ അഭിമാനത്തോടെയും അതിലേറെ നന്ദിയോടെയും നാം അനുസ്മരിക്കുന്ന ദിനമാണ് ജൂലൈ 26, കാർഗിൽ വിജയ് ദിവസ്. രാജ്യത്തിന്റെ പരമാധികാരവും അതിർത്തികളുടെ അഖണ്ഡതയും സംരക്ഷണം

കാക്കുന്നതിനായി സ്വന്തം ജീവൻ പോലും രാജ്യത്തിനായി സമർപ്പിച്ച ധീര സൈനികരുടെ അമരമായ ത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ദിനമാണിത്. പാകിസ്ഥാൻ സൈനികർ ശൈത്യകാലത്താണ് ഇന്ത്യൻ പോസ്റ്റുകൾ ഒഴിഞ്ഞുകിടന്ന സമയത്ത് രഹസ്യമായി നുഴഞ്ഞുകയറിയത്. എന്നാൽ ആ നുഴഞ്ഞുകയറ്റം ഇന്ത്യ കണ്ടെത്തിയത് 1999 വേനൽക്കാലത്താണ്. ആ സമയത്ത് ജമ്മുകാശ്മീരിലെ കാർഗിൽ, ദ്രാസ്, ബറ്റാലിക്, ടൊളോളി, ടൈഗർ ഹിൽ എന്നീ മഞ്ഞുമൂടിയ മലനിരകൾ ലോകശ്രദ്ധ പിടിച്ചുപറ്റി. സമുദ്രനിരപ്പിൽ നിന്ന് 16,000 മുതൽ 18,000 അടി വരെ ഉയരമുള്ള കൊടുമുടികളിൽ അതിശൈത്യത്തിലും ഓക്സിജന്റെ കുറവിലും ഇന്ത്യൻ സൈനികർ ചരിത്രം രചിച്ചു. യുദ്ധം എന്നത് ആയുധങ്ങളുടെ ഏറ്റുമുട്ടൽ മാത്രമല്ല, മനക്കരുത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും രാജ്യസ്നേഹത്തിന്റെയും പരീക്ഷണം കൂടിയാണെന്ന് കാർഗിൽ ലോകത്തിനു മുന്നിൽ തെളിയിച്ചു. 1999 തുടക്കത്തിൽ ശൈത്യകാലത്ത് ഇന്ത്യൻ സൈന്യം താൽക്കാലികമായി ഒഴിഞ്ഞിരുന്ന ചില ഉയർന്ന സൈനിക താവളങ്ങൾ പാകിസ്ഥാന്റെ പിന്തുണയോടെ നുഴഞ്ഞുകയറിയ സായുധ സംഘങ്ങൾ കൈവശപ്പെടുത്തി. തുടക്കത്തിൽ ഇവരെ ഭീകരരായി കരുതിയെങ്കിലും പിന്നീട് പാകിസ്ഥാൻ സൈന്യത്തിന്റെ നേരിട്ടുള്ള പങ്കാളിത്തം വ്യക്തമായി. ഇതോടെ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമായി. ഇന്ത്യ അതിനെ ശക്തമായി നേരിട്ടു. ഓപ്പറേഷൻ വിജയ് എന്ന സൈനിക ദൗത്യത്തിന് തുടക്കമിട്ടു. ഇന്ത്യൻ വ്യോമസേന ഓപ്പറേഷൻ സഫേദ് സാഗർ വഴി കരസേനയ്ക്ക് ശക്തമായ പിന്തുണ നൽകി. കൃത്യമായ ആസൂത്രണവും അതുല്യമായ ധീരതയും കൊണ്ടാണ് ഇന്ത്യൻ സൈന്യം ഓരോ കൊടുമുടിയും തിരിച്ചു പിടിച്ചത്. കാർഗിൽ യുദ്ധം ഏകദേശം 2 മാസത്തോളം നീണ്ടുനിന്നു. മഞ്ഞുപാളികൾക്കിടയിലൂടെ കുത്തനെയുള്ള മലഞ്ചെരുവുകൾ കയറി ശത്രുവിനെ നേരിടുക എന്നത് അതീവ ദുഷ്കരമായ ദൗത്യമായിരുന്നു. പലപ്പോഴും ശത്രുക്കൾ ഉയരത്തിൽ നിന്നും ആക്രമിക്കുമ്പോൾ ഇന്ത്യൻ സൈനികർ താഴെ നിന്ന് കയറി പോരാടേണ്ടി വന്നു. എന്നിട്ടും അവർ ഒരിക്കലും പിന്തിരിഞ്ഞില്ല. അവരുടെ ആത്മവിശ്വാസവും അർപ്പണബോധവുമാണ് വിജയത്തിന്റെ അടിത്തറയായത്. ഈ യുദ്ധത്തിൽ ഇന്ത്യക്ക് 500-ലധികം ധീരജവാന്മാരെ നഷ്ടമായി. 1,000-ലധികം പേർ പരിക്കേറ്റു. എന്നാൽ ഓരോ ത്യാഗവും രാജ്യത്തിന്റെ അഭിമാനം കാത്തുസൂക്ഷിക്കാനായിരുന്നു. അവരുടെ പേരുകൾ ചരിത്രത്തിന്റെ താളുകളിൽ എന്നും ജീവിക്കും. കാർഗിൽ യുദ്ധം പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ക്യാപ്റ്റൻ വിക്രം ബത്രയെ ആണ്. 5,140 പിടിച്ചടക്കിയ ശേഷം അദ്ദേഹം പറഞ്ഞ ഏ ദിൽ മാങ്കേ മോർ എന്ന വാക്കുകൾ രാജ്യത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ പ്രതീകമായി മാറി. പിന്നീട് മറ്റൊരു നിർണായക ദൗത്യത്തിനിടയിൽ അദ്ദേഹം വീരമൃത്യു വരിച്ചു. മരണാനന്തരം അദ്ദേഹത്തിന് രാജ്യത്തിന്റെ പരമോന്നത സൈനിക ബഹുമതിയായ പരംവീർ ചക്ര നൽകി ആദരിച്ചു. അതുപോലെ തന്നെ ലഫ്റ്റനന്റ് മനോജ് കുമാർ പാണ്ഡെ, ഗ്രനേഡിയർ യോഗേന്ദ്ര സിംഗ് യാദവ്, റൈഫിൾമാൻ സഞ്ജയ് കുമാർ എന്നിവരുടെ ധീരതയും രാജ്യത്തിന്റെ അഭിമാനമാണ്. അവർ തെളിയിച്ചത് രാജ്യസ്നേഹം വാക്കുകളിൽ മാത്രമല്ല, പ്രവൃത്തിയിലൂടെയാണ് പ്രകടമാകുന്നതെന്ന സത്യമാണ്.

കാർഗിൽ യുദ്ധം ഇന്ത്യക്ക് നിരവധി പാഠങ്ങൾ നൽകി. അതിർത്തി സുരക്ഷ കൂടുതൽ ശക്തമാക്കാനും രഹസ്യാന്വേഷണ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനും സാങ്കേതിക വിദ്യ കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കാനും ഈ യുദ്ധം പ്രചോദനമായി. അതിനുശേഷം ഇന്ത്യ അതിർത്തി സംരക്ഷണത്തിലും പ്രതിരോധ സംവിധാനങ്ങളിലും വലിയ പുരോഗതി കൈവരിച്ചു. കാർഗിൽ വിജയ് ദിവസ് ഒരു യുദ്ധ വിജയത്തിന്റെ ഓർമ്മ മാത്രമല്ല, രാജ്യത്തിന്റെ ഐക്യത്തിന്റെയും അഖണ്ഡതയുടെയും പ്രതീകമാണ്. സൈനികർ അതിർത്തിയിൽ കാവൽ നിൽക്കുമ്പോൾ നാം രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിക്കുകയും പരസ്പര ബഹുമാനവും ദേശീയ ബോധവും വളർത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. ഇന്ന് നമ്മുടെ രാജ്യത്തെ യുവതലമുറയ്ക്ക് കാർഗിൽ നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. ലക്ഷ്യബോധം, ആത്മവിശ്വാസം, അച്ചടക്കം, കഠിനാധ്വാനം, രാജ്യസ്നേഹം, ഇവ ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായ അടിസ്ഥാന

മൂല്യങ്ങളാണ്. ഈ മൂല്യങ്ങൾ ഓരോ വിദ്യാർത്ഥിയുടെയും ഓരോ പൗരന്റെയും ജീവിതത്തിന്റെ ഭാഗമാകണം. കാർഗിൽ യുദ്ധത്തിലെ വീരമൃത്യു വരിച്ച ഓരോ സൈനികന്റെയും കുടുംബം രാജ്യത്തിന്റെ അഭിമാനമാണ്. അവരുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട വേദന ഒരിക്കലും മായില്ല. എന്നാൽ അവർ രാജ്യത്തിനായി നൽകിയ സംഭാവന എന്നും ചരിത്രത്തിൽ സ്വർണലിപികളാൽ രേഖപ്പെടുത്തും. നമ്മൾ ഇന്ന് സുരക്ഷിതമായി ജീവിക്കുകയും പഠിക്കുകയും ജോലി ചെയ്യുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത് ആരുടെയോ നിശബ്ദമായ കാവലിന്റെ ഫലമാണ്. അതിർത്തിയിൽ ഒരു സൈനികൻ ഉറങ്ങാതെ നിൽക്കുമ്പോഴാണ് നമ്മുടെ നഗരങ്ങൾ സമാധാനത്തോടെ ഉറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ദേശീയ പതാകയും ഉയരുമ്പോൾ അതിൽ ഒരു സൈനികന്റെ ത്യാഗത്തിന്റെ നിറവും ഉണ്ടെന്ന് നാം ഓർക്കണം. കാർഗിൽ വിജയ് ദിവസ് നമ്മെ ഒരു സന്ദേശം കൂടി ഓർമ്മിപ്പിക്കുന്നു. രാജ്യസ്നേഹം പ്രത്യേക ദിവസങ്ങളിൽ മാത്രം പ്രകടിപ്പിക്കേണ്ട വികാരമല്ല, അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രകടമാകണം. നിയമങ്ങൾ പാലിക്കുന്നതിലൂടെയും സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റുന്നതിലൂടെയും രാജ്യത്തിന്റെ വികസനത്തിൽ പങ്കാളിയാകുന്നതിലൂടെയും നമുക്കും രാജ്യസേവനത്തിന്റെ ഭാഗമാകാം. ലഡാക്കിലെ ദ്രാസിലുള്ള കാർഗിൽ വാർ മെമ്മോറിയൽ വീരമൃത്യു വരിച്ച സൈനികരുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചതാണ്. എല്ലാ വർഷവും ജൂലൈ 26 അവിടെ വിജയ് ദിവസ് ചടങ്ങുകൾ നടക്കുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകളെത്തി വീരജവാന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. കാർഗിൽ വിജയ് ദിവസ് ഒരു വിജയാഘോഷം മാത്രമല്ല, രാജ്യസ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും മൂല്യം ഓരോ ഇന്ത്യക്കാരനെയും ഓർമ്മിപ്പിക്കുന്ന ദിനമാണ്. നമ്മുടെ സൈനികരുടെ സമർപ്പണത്തെ ആദരിക്കുകയും രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാൻ ഓരോരുത്തരും ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യണം. കാർഗിലിൻ്റെ മഞ്ഞുമലകളിൽ രാജ്യത്തിനായി ജീവൻ സമർപ്പിച്ച ഓരോ ധീര ജവാനെയും നമുക്ക് ആദരവോടെ സ്മരിക്കാം. അവരുടെ ത്യാഗം എന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ജ്വലിക്കുന്ന ദീപശിഖയായിരിക്കും. കാർഗിൽ വിജയ് ദിവസ് എല്ലാ ഇന്ത്യക്കാർക്കും ദേശീയ അഭിമാനത്തിൻ്റെയും ദേശസ്നേഹത്തിൻ്റെയും ദിനമാണ്. ഈ പുണ്യദിനത്തിൽ കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച എല്ലാ ധീര ജവാന്മാർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കാം. സേവനമനുഷ്ഠിച്ച എല്ലാ സൈനികരോടും നന്ദി അറിയിക്കാം. അവരുടെ ത്യാഗവും ധീരതയും വരും തലമുറകൾക്ക് എന്നും പ്രചോദനമായിരിക്കട്ടെ.

അവസാനമായി മഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ ആശയം ഓർമ്മിക്കാം. ഭയമില്ലാതെ മനസ്സും ഉയർന്ന ശിരസുമുള്ള ഒരു രാജ്യമാണ് യഥാർത്ഥ ശക്തി. ആ ശക്തിയുടെ കാവൽക്കാരാണ് നമ്മുടെ സൈനികർ. ധീര ജവാന്മാരുടെ ത്യാഗത്തിനു മുന്നിൽ ആദരപൂർവം ശിരസ് നമിക്കാം.

കാർഗിൽ ത്യാഗത്തിന്റെ ജ്വലിക്കുന്ന ചരിത്രം പ്രത്യേക ചിത്രീകൃത പരിപാടി സമാപിച്ചു. രചന എസ് ദിവേഷ് കുമാർ, ആഖ്യാനം സുനിത ബാബുരാജ്, സാക്ഷാത്കാരം മീന പ്രകാശ്, അവതരണം ആകാശവാണി ശ്രീ വിജയപുരം നിലയം.

ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും കുട്ടികൾക്കും സാമ്പത്തിക സഹായവും ആരോഗ്യ സംരക്ഷണവും ഉറപ്പാക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും സാമ്പത്തിക സഹായം നൽകുന്നത് അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യവും പോഷകാഹാരവും മെച്ചപ്പെടുത്തുന്നതിനും വേദന നഷ്ടം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനുമാണ്.

പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ മലയാളം പരിപാടി സമാപിക്കുന്നു. ഇന്ന് മലയാളം പരിപാടിയിൽ ശ്രോതാക്കൾക്കൊപ്പം ഉണ്ടായത് ജിജി PS. ഏവർക്കും സ്നേഹാശംസകൾ.